മംഗളാശാസനപരൈഹിമദാചാര്യപുരോഗമൈഃ സർവൈശ്ച പൂർവൈരാചാര്യൈഃ സത്കൃതായാസ്തു മംഗളം. മംഗളം കോസലേന്ദ്രായ മഹനീയഗുണാത്മനേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം. ഉമാകാന്താജ കാന്താജ കാമിതാർത്ഥപ്രദായിനേ ശ്രീഗിരീശായ ദേവായ മലിനാഥായ മംഗളം. കരചരണകൃതം വാ കർമ്മവാക്കായിരം വാ ശ്രവണനൈനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേത്തക്ഷമസ്വാ ശിവശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ.